ഇന്നിക്കണ കൂമതേവ സാർത്ഥക ഇന്നിക്കുള്ള പ്രാർത്ഥന കരുണ ഇഗാവട്ട് കേക്കാളി ശാന്ത ടേലാസ് അപ്പൊ ഈ ശാന്തയ്യ എയാട്ട വരമക്ക് ലഭുന തെക്കും മിക്ക ദയായിലും പ്രാർത്ഥന കരാളി ബാഷിട്ട് കോട്ടിപ്പത്തി ബോയ് കെനി കമ്പവിന്ന് കേളാം മങ്ങഹോദങ് കോട്ടിപ്പത്തി ബോയ് ഫ്രണ്ട് കെനി കമ്പവിനേക്ക് ഒയാട്ട മുഖത്തീനും ആസിയ കേളാം നേരത്തെ അപ്പിട്ട് നെത്തിബരുവിലാ ഒരു കിയാക്കറി ഒയാകന്ന ഇല്ലകന്ന് പോലും വന്നല്ലോ മെവാട്ട് മുടാ കേന്ദ്രത്തിൽ ഹിതാ കണ്ടവല്ല മകി കോട്ടിപ്പത്തി പെമ്മത്താ തോമിപ്പതിലേ എന്തേവനക്കം വലാകിനിണ്ടോയിനോ അപ്പൊ തന്നെ മലാങ്ങി മോഹമ്മദ് കേഗല് ശാന്തി ടേലേഴ്സിലെ വകയും തമായി കേഗല് ഉബാത് കടയെ സെറ്റക്ക് സുപിരി ബൈറ്റ് കടയെ വകി സുപിരി കെല്ല റാണിയൊക്ക ആദരി കേഗല് ഒക്കോമലാവും മികത്ത് കിടക്കാന്ന് ഒക്കോമലാമ പരിസമിട്ടിന്ന് മമ ദിക്കമ ദിക്കാ കാതറേ യാത്രേ ഓരോ വർമാക്ക് ലഭനോ ജീവിതം ഒക്കെ മികതയാക്ക വിനസ്കരകാന്ന് ഞാൻ മുഖത്ത് വിനസ്കരകാന്ന് കേൾ കമന്റ് സെക്ഷനിലേക്ക് കമന്റ് ഒക്കെ ആഗ്രഹം നെറ്റ്ഫെം ഓഫീഷ്യൽ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പത്തരേന്ന് താമാപ്പേ ഫേസ്ബുക്ക് ഒക്കെ ലൈക്കിൽ ഫോളോ കിളനത്താൻ ലൈക്കിക്ക ഫോളോ പാറാക് ദാകിന തന്ന അറിയോ മേക്കാട്ടിയോ വാട്സപ്പിക്കുന്ന തുഭാഗമോ അനി ഗിന്ദ്ര ഭാഷി മേനിക്ക് മമ്മ അസുനീപ്പവെല്ലാം ഹിറ്റിയാന്ന് അപ്പൊ ഈ കേഗാലി പുഷ്പാങ്കനിയാക്ക ഉന്നെ ഹദ്ദില ഹിറ്റിയാലോ ഗുഡാക്കായിട്ട് മേ ഉന്നത്തേക്ക് ഗുഡാ കമാറു വേണോ അനി ഓ മാട്ടാത്ത അസുനീപ്പല്ല മാ തിന്നത്തോ ഹിറ്റിയാണ് ഇക്മാൻ സുവേ ലഭേവ പരിസമറ്റി ഇന്ന് ഹസ്ബൻഡ് നിമാൽ പുതാ തുഷാരി ഗവട് ചമ്മുദിത ഒക്കോമല മയമാകത്ത് കിടക്കാനോ കിളിക്കണോ നിയമായി ജയവേവ പ്രേമസിരി മംഗലി പ്യൂമി രുവിനി നെവോൻ കട്ടിയ മേഘത്ത് കിടക്കാൻ ലോകെ ആദരി നെകത്ത് കിടക്കാൻ അപ്പേ ബാഷി കോമന് വഹിനോ നേതക്കെല്ലാ ഹനോ അതിനെ ഒന്ന് പൊട്ട പായല കമക്നാലോ വെഹപ്പുതെല്ലോ ഒയാനന്ത് വെണ്ണനങ് എപ്പാലോ ബിയകമോ വസന്തയ്യ പരിസമറ്റി ഇന്നാനേ ഒയാ ആദരി നെകത്ത് കിടക്കാന്ന് ജയവേവാ